സൂർവി കടവത്ത് നഗരെ പിസു നടല കുസ്താപ്പൽ അത്തടങ്കൂട്ട് ഹെന്തല വെടി തബീമ് ഉപന്ദിന സാധ്യ ഇലക്കെ വെറതി ഗോളയാ മറുട്ട് ഇന്ത്യാവട്ട പെണ്ണ വെടിക്കറു ദിന അത്തടങ്കൂട്ട് കത്രകമ്മൈക്കുളുസ്വനി പെരഹർ അത് അമേരിക്കാവ് ലങ്കാവട്ട് പണവന്നകിയ സിയറ്റ് ദുലഹ ബദ് സിയറ്റ് ദഹയറ്റ് ബസ്സായി തിരുപതു അടുക്കര ഗനീമ ലങ്കാവെ ജയഗ്രഹണ അമേരിക്കാവെ ശ്രീലങ്ക താനാപതി മഹിന്ദ സമരസിംഗ മഹതാകെ ചായരൂപയ സഹിതമായി മേയ ലങ്കാദ്വീപ മുൽപിട്ടു വാർത്താ കരന്നി പരിഗണക പദ്ധതിയെ നടത്തുക കംകരു കാര്യാല തിയ തിസ്സക്ക് വെടനേ ഹബർനദി കാരേക്ക് കെട്ടുന്നു യതുർപ്പതിയെ ഗിനിഗിന് അക്കര ഹയാക് വെനസൈ ചായരൂപ്യാക് സഹിതവ് മേ ലങ്കാദ്വീപ് മുൽപിട്ടു അറകിനോ അധികന്ന് എമ്പത്തിട്ടരെ വിശ്വാസഭംഗിയ് വെടിച്ചന്തേൻ പരാതായി അമാത്യാൻഷൈ ബന്ധനാകാരയായി ദിക്കെമ്മ് ഫേൽ ഹർഷനട്ട് എമ്പത്തിക്കമ്മ ധരണ് സദാചാരാത്മക ഐതിയാജ്ഞഹ വിപക്ഷ നായക സജിത് നായകി സജിത് പ്രേമദാസ് മഹത്താകി ചായരൂപ്യ സഹിതമായി ലങ്കാദ്വീപ് മുൽപിട്ടു വാർത്താക്കരാന്നി ഹിരേ യന്ന് ഇന്നായ കിയന കഥാവലട്ട് മമ യന്നേ നെഹ അധികന്ന ജാതിക ഏകാബദ്ധത അമാത്യ ഹർഷൻ നാനായക്കാര മഹത്താകി ചായരൂപ്യ സഹിതവ് ഏമ സദഹൻ കരാന്നി മന്ത്രി അർജുനാട്ട് വരന്തു അർജുനാകെ വരന്തുവട്ട് മതിസഭേ ഉണുസും നാമൽഗിയ വിവാഹ മംഗള ഉള്ളലിട്ട് നൊമിലെ വിദുലിയതീമ് വന്ദീലന നീതിജ്ഞാകെ ഐതിവാസികം പെത്സിമ് വിവാഹഗയറ്റ് ഡെങ്കു മരണ് പണസ് നമേറ്റ് നഗി രോഗിയുഹു അസൂദാസ് എക്സിയദാ ഹതറാഖ് ഡെങ്കു രോഗേറ്റ് ഗുഡവേദകം എപ്പ ബുറല്ല് ആയുർവേദ വിശേഷജ്ഞ വൈദ്യ സമിന്ദ് ആര്യരത്നകെ സട്ടഹാനാണ്.